മാപ്പിയോ തുപ്പത്തെ വിശോടി തൊക്ക് ഇസ് നു മൈ ബഹുത് ചംഗി തരഹ ജാണദ ഇസ് ചീസ് നു ലിഖ കേ ജാ ഗാ കേ ബയാൻ നീ കർ സക്ദാ ഇഹ് സിർഫ് മഹിസൂസ് ഹീ ഹോ സക്തീ ഹൈ ഇഹ് ഉനു പതാ ജീദ നാൽ ഹോഈ ഹൈ ദുഃഖ ബഹുത് ഗല്ലാ ദാ പർ ഉനാ ചോ സബ് തോ വഡാ ദുഃഖ ഹൈ കേ ഹുൺ മൈ ബോൽ രിയാ ਪਰ ਉਹ ਨਹੀਂ ਬੋਲਦਾ।